ആനന്ദ സുണോ ബട്ട് ഭാഗി ഹോ സകല മനോർത്ഥ പൂരേ പാർവരം പ്രഭായ ഉത്രേ സകല സൂരേ ദുഃഖ രോഗ സന്താ പുത്രേ സുണി സച്ചി ബാണി ശാന്ത സാജന പയ സരസേ പൂരേ ഗുരുതേ ജാണി സുണതേ പുനീത് കഹതേ ഭവത് സദ്ഗുരു ഭർ പൂരേ ബിനവന്ത നാനക